ഉണ്ടപ്പാ, വസനം ഉണ്ടപ്പാ, കൈകളിലുണ്ട്, വീടുകളിലുണ്ട്, സഭകളിലുണ്ട് അപ്പാ. കേൾക്കുന്നവളായി, കീഴ്പ്പടിയുന്നവളായി, മനം തിരുമ്പുകളായി, തങ്ങളുടെ ആത്മാവിൻ നിലയെ ഉണർന്നവർകളായി ഒവ്വൊരുവരെയും മാറ്റുംപടിയാ വേണ്ടി കൊള്ളുന്നു സ്വാമി. എന്നും ആണ്ടവരെ ഇരുളനായി കത്തുകുളിരുക്കാതെ പഠിക്കാണ്ടവരെ ഇവരുടെ ഒരു വെളിച്ചം ഉണ്ടാവും പടിയായി വേണ്ടിക്കൊള്ളു. ദേശത്തുക്കാ വേണ്ടിക്കൊള്ളു, ദേശത്തിന്റെ മെക്കാ വേണ്ടിക്കൊള്ളു. ദേശത്ത് ആണ്ടവരെ എങ്ങളെ വ്യത്യാസമൊന്നും നാങ്കൾ അറിയിക്കേ പണ്ണൂറു സ്വാമി, അറിയിക്കേ പണ്ണൂറു. കുടിയർ കമ്മീഷണർ അന്ന നാട്കളിന്റെ ദേശത്തുക്ക് വിട്ട കണ്ണീരധികം ആണ്ടവരെ തകപ്പനെ ഒരു വിഷയിറക്കും. ദേശത്തെ ആളുകളെ തലവരുകളെ ഉങ്ങളുടെ വഴികളിൽ നടത്തുങ്കിൽ സ്വാമി. ആണ്ടവരെ ഉപസലകൾക്കാ വേണ്ടിക്കൊള്ളു വേണ്ടിയ സുഖം ബലം പാതാപ്പ് കൊടുത്ത ആണ്ടവരെ ദേശത്തെ ആളെ കൂടിയ ജ്ഞാനത്തെ കൊടുങ്ങ സ്വാമി, സത്തങ്ങളെ കൊടുങ്ങ സ്വാമി. ഇവരുകൾക്കാ വേണ്ടിക്കൊള്ളു. എത്തനെയോ ദേശത്തു മക്കളാണ് ഇവിടെ ദേശത്തു അടയ്ക്കളം പോകുന്ന ദേശമാണ്ടവരെ, അടയ്ക്കളം കൊടുത്ത ദേശമാണ്ടവരെ, അവർക്കും ആശീർവദിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു മനം തുമ്പുകളായി മാറട്ടെ. അവരുടെ ഊഴിയങ്ങളും ആണ്ടവരെ, അവരുടെ കുടുംബങ്ങളും ആശീർവദിക്കപ്പെടട്ടും ആണ്ടവരെ. എല്ലാം കൂടെ ഉറവുകളെല്ലാം ഇരിക്കുന്നവർ ദേവനേ എന്റെ നാട്കളിൽ ആണ്ടവരെ, അവരോട് ആണ്ടവര് മനം തിരുമ്പട്ടും ആണ്ടവരെ. സത്യത്തെ കേൾക്കട്ടും കീഴ്പ്പെടിയട്ടും, സഭകളിൽ ചേർത്ത് കൊള്ളപ്പെടട്ടും ആണ്ടവരെ. അവർക്കാം അവരുടെ കുടുംബങ്ങൾക്കാ വേണ്ടിക്കൊള്ളു സ്വാമി. നന്ദി ആണ്ടവർ എങ്ങനെയില്ലെങ്കിൽ ദേശത്തുക്കാ വേണ്ടിക്കൊള്ളു സ്വാമി. ദേശത്തിന്റെ അമ്മയ്ക്കാ വേണ്ടിക്കൊള്ളു ദേശം ആണ്ടവരെ. ഇന്നും ഇന്നും ഇന്നും ആണ്ടവരെ ദേശത്തിലെ നടക്കുന്ന കാര്യങ്ങൾ അയ്യാ ദേശത്തെ തിരപ്പിക്കൊണ്ട് വാങ്ങൂ സ്വാമി. ദേശത്തുക്ക് ഒരു നന്മയായിട്ടാങ്ങു സ്വാമി. ജനങ്ങൾ കീഴ്പ്പടിയുന്നത് നന്മയെ കണ്ടുകൂടായി മാറട്ടും സ്വാമി, കീഴ്പ്പടിയട്ടും സ്വാമി. അങ്ങുള്ള എല്ലാവിധ ആണ്ടവരെ കീഴ്പ്പടിയാമയും കാര്യങ്ങൾ ദേശത്തെ വിട്ട് നീക്കുവാണെന്ന് ജപിക്കുന്നു ജനങ്ങൾ. ചാപ്പനെ ഉങ്ങളുടെ മായി തിരുമ്പട്ടം ഇരുമ്പട്ടം. ദേശത്തുക്ക് നന്മയിട്ടാങ്ങൾ ഉറവുകൾ ഇരുക്കാങ്ങ സ്വാമി. ഊഴിയർകൾ ഇരുക്കുക സ്വാമി. എല്ലാവർക്കും വാ വേണ്ടിക്കൊള്ളണം. ദേശത്തിൻ്റെ തല ജനാധിപതിക്കാവ മന്ത്രിസഭയ്ക്കാവ വേണ്ടിക്കൊള്ളൂ. പാതുകാത്ത് പണി നടത്തി എല്ലാ മക്കളും ഒരു മക്കളായി സന്തോഷമായി ദേശത്തിൽ വാല വേണമെന്ന് ജപിക്കുന്നു സ്വാമി. ദേശത്തിന് നന്മ എവിടെയാവ ദേശങ്ങളും കോടി മക്കൾ വാളുടെ ദേശമാണ്ടവരെ. ഇലങ്കയ ഇന്ത്യ ഇന്ത്യ ദേശമാണ്ടവരെ. അയ്യങ്ങ ദേശത്തുക്കൊരു തലവരെ കൊടുത്തിരിക്കുന്ന സ്വാമി ആണ്ടവരെ. നിങ്ങൾ ആമേ അന്ന ദേശത്തിൻ തലവരെ ഏർപ്പെടുത്തിയിരിക്കുന്നീങ്ക. നിങ്ങളുടെ ചിത്രത്തിൻപടി താനപ്പോ എല്ലാം അന്ന ദേശത്തിന് നടക്കുന്നത് സ്വാമി. അതുപോലെ അന്ന ദേശത്തിന് ഇരുളെ നീക്കി അന്ന ദേശത്ത് കുറവലിച്ചത്തെ തരംപടി കൊണ്ടിക്കൊള്ളൂറോ. നിങ്ങളുടെ ഊഴിയർകളെയും ആശീർവദിക്കുക ദേശങ്ങളും ഒന്നും ആശീർവദിക്ക സ്വാമി. ആശീർവദിക്കേണ്ട ദേശങ്ങളെല്ലാം പെരിയ വലിച്ചത്തെ കാണട്ടും, പെരിയ വലിച്ചത്തെ കാണട്ടും ആണ്ടവരെ. ഇസവേ ദേശത്തുക്കാ വേണ്ടിക്കൊള്ളൂറോ. ഇസവേ ദേശത്തിന് നന്മയ്ക്കാ വേണ്ടിക്കൊള്ളൂറോ. സമാധാനത്തുക്കാ വേണ്ടിക്കൊള്ളൂ. ദേശത്തിൽ ആണ്ടവരെ ജൂതമക്കളാണ്ടവരെ സമാധാനക്കച്ചൻ നിങ്ങളി ദേശത്തിൽ വന്ന് കൂടിയ ശീഘ്രത്തിൽ ദേശത്തിൽ വന്ന് ആളുകൾ ചെയ്യുമ്പടിയായി വേണ്ടിക്കൊള്ളുന്നു സ്വാമി. ദേശമംഗുളിയ സ്വാമി. അതിനതിൻ കാലത്തിൽ നിത്യമായി നടത്തുന്ന ദേവൻ സ്വാമി ആണ്ടവരെ. എല്ലാം കൂടെ ആധീനത്തിലുണ്ട് സ്വാമി. അന്നന്ത കാലത്തെ നിങ്ങൾ നടത്തുന്നത് നീതി ന്യായം ഉങ്ങളുടെ സിംഹാസനമാണ്ടവരെ. നീതി തകരാതെ ദേവൻ നീങ്ക ആണ്ടവരെ. നീതിയിൻപടി തകപ്പനെ നിങ്ങൾ എല്ലാവറ്റും നടത്തി വരുന്ന ദേവൻ സ്വാമി. എല്ലാ ദേശങ്ങൾക്കാ വേണ്ടിക്കൊള്ളൂറോ. തകപ്പനെ നന്ദി സൊല്ലൂറോ, നന്ദി സൊല്ലൂറോ, നന്ദി സൊല്ലൂറോ, നന്ദി സൊല്ലൂറോ. എപ്പിയാവോ ദേശങ്ങളെ ഒപ്പിക്കൊടുക്കുന്നു സ്വാമി. ആശീർവദി ആശീർവദി അയ്യാ. എന്ന യുദ്ധ നിലമേലിരിക്കുന്ന തലവരുകളെ ഓരോരുക്കാൻ വേണ്ടിക്കൊള്ളു തകപ്പനെ. അവരുടെ ആലോചനകൾ ഒവ്വൊണ്ടേ നിങ്ങൾ കാണുന്ന സ്വാമി. എങ്കെല്ലാം എന്തിടങ്ങളിലെല്ലാം അവരുടെ ആലോചന കൂടുറങ്ങുമോ അന്ന ഇടങ്ങളിൽ തകപ്പനെ. അപ്പാ ഉങ്ങളുടെ ചിത്തം നിറയേറട്ടും സ്വാമി. ഉങ്ങളുടെ ചിത്തമില്ലാമൽ ഒന്നും നിറയേറുകയില്ലേ അപ്പാ. അങ്ങളുടെ വാർത്തൈ ഇവനുള്ള വാർത്തൈ സ്വന്നത ചെയ്ത വാർത്തൈ അതിൻപടിതാനപ്പാ അന്ന കാലങ്ങൾ നടക്കുന്നത് സ്വാമി. അപ്പാ അന്ന കാലങ്ങളെ നിങ്ങൾ ചൊല്ലിയിരിക്കുന്ന സ്വാമി. ആണ്ടവരെ യുദ്ധങ്ങളും യുദ്ധങ്ങളും ചെയ്തികളെയും കേൾപ്പിപ്പടിവീടുകളുണ്ട്. ആണ്ടവരെ മുടികൂടുന്ന വരാതെ കുഴികളെല്ലാം വേദനയ്ക്ക് ആരംഭമുണ്ട് താനപ്പാ ചൊല്ലിയിരിക്കുന്ന
ஐயா

പരിശുദ്ധരേ, ഏലൂക്കുത്ത് വിളക്കിൻ മത്തിയിലേ ഉലാവിടും എങ്കൽ പരിശുദ്ധ